അന്തർമലമായ ശബ്സനാഹേകശകരേശപായ ബാഹർ ജ്ഞാന ത്യാഹനിശനാൻ അന്തർവ്യാപേ ലോഭ സുവാൻ അന്തർ അഗൻപാർത്തൻ സ്വാഹ ഗൽപാത്ര കേ തരായ അഥാഹ ജാകെ അന്തർ ബസേ പ്രഭ ആപ് നാനക് തേജന സഹസമാത് സുന അന്താ കേസേ മാർഗ പാവ കർഗ ലിഹ ഊട നിബഹാവ കഹ ബുജാർത്ഥ ബുജ്ജേ ഡൂര നിസ്കയ്യ തോ സംജേ പൂര കഹ

തമ്പ്രകാശ് കൈകോട് താത്തുക്കൈ വേത്തേ സദാനെ അരേകോ രേത്രേ കൈകോട് നാമര സ്മീമേ അമര പയസ സതി ജീവേ കൈകോട് നാമ ഗുണ ഗാമേ ആ തമ്ര സുഖ സമാമേ അപ്പനെ ജനകോ സാ സമാരേ

നമസ്തം നിർകാത്തേ നമസ്തം നിർതൂത്തേ നമസ്തം അഭൂത്തേ നമസ്തം അലോ